ഏൽപ്പിക്കു വരികയോ ഒന്നിച്ച് കൈകാരി രംഗാനി അങ്ങിയുങ്ങി ആ അറ്റ അറ്റ അറ്റ അറ്റ.